0: അട്ടാ മാറായതല്ല
1: അവിസ്സകട്ടില്ലേ
0: അപ്പൊ ഇവനെ മങ്ങാനെ താമ അട്ടാ എന്നോണേ താമനേ തമാറും

ಪ್ರಿಯ ಪ್ರೇಮಯೇ, ಸೌಂದರ್ಯಾತ್ಮಕ ವ್ಯಮನ ಸದತಿಯ ದಹರ ವಿದಾ ഉമ്മത്തുവേൻ ദാസ് ഹത്തരുന്ന തിരക്കത്തോട് മേച്ചുറപ്പാറ്റ് ഫരീൻ ഖാൻ, കരീന കപൂർ, ഷഹീദ് കപൂർ പ്രധാന ചരിതനിരൂപ്പനേക്കല, സമീർ തമായി ഗീത രചനാക്കലി, അനു മലിക് തമായി ചുറ്റപ്പാട്ടയ സംഗീത അധ്യാക്ഷനേക്കലി, ഉദിത് നാരായൺ, സപ്ന മുഖേഷി ഫിദ ചുറ്റപ്പാട്ടേതായി ഗീത.

0: പ്രേമയെ സൗന്ദര്യാത്മക വ്യമന
1: മാനവീയ പ്രേമയെ സൗന്ദര്യാത്മക വ്യമന സന്തതിയ ധാരാഹകിനെ ഒബറ്റമെ മാതാ കിരന്നെ എൻഎൽബി മെഗാ പവർ കാന യലിത് വരക് വാർത്താവാൻ അലുത് കരമിന് ദൻ ലങ്കാവേ ലൊതറയക്കിൻ ദിനാകണ്ണ പുളുവൻ ദവന്തമ മെഗാ സുപരി ടാഗ്ഗട്ട അമതരവ റുപ്യൽ കോടിയക പവർ സുപരി ടാഗ് സഹ ഗ്രാൻഡ് സുപരി ടാഗ്ഗട്ട സുപരി മോട്ടോർ അതയക് ഉബട ദിനാകണ്ണ പുളുവൻ ഏ എൻഎൽബി മെഗാ പവർ ലൊതറയ മിലതി ഗത്തത് ജീവിതേ സേനേട വാസനാവേ ആശീർവാദ എൻഎൽബി
0: മാനവീയ പ്രേമയേ സൗന്ദര്യാത്മക വ്യമന
2: സന്തതിയ തഹര
1: හැටේ දශකයේ අග භාගයේදී 1969 වසරේදී මේ චිත්‍රපටය තිරගත වෙන්නේ ඒක් ෆුල් දෝමාලි ලංකාවෙත් ගොඩක් ජනප්‍රිය වුණු චිත්‍රපටයක් මේ චිත්‍රපටයේ ගීතත් ගොඩක් ජනප්‍රිය වුණා රවි තමයි චිත්‍රපටයේ සංගීත අධ්‍යක්ෂණය කළේ මොහමඩ් රෆී අෂා බොස්ලේ මේ ඒක් ෆුල් දෝමාලි චිත්‍රපටයෙන් ගීතය
3: ये पर

ദൈവപ്രേമയെ സൗന്ദര്യാത്മക്ക് വ്യമനമേ കസൂർ യമനാത്മം വരത്ത് ഏ മെരാ കസൂർ നഹി കിളക്കിനാഹിലതി ചിത്രപാഠ്യാണ് നിരൂപണ കല ലിസഗെ പലമു പ്രധാന ചരിത്ര ബോളിവുഡ് സിനിമാവെ ലിസ റേ കെ ചരിത്ര വെനുവെൻ ഹാണ്ഡിക്കവിമിൻ ദായകത്വലാപാദുന അംഗന ശില്പിനിയ ദിവദത്ത ഇത്തേ ചിത്രപാഠ്യ കഥാകരണ കൊട്ട് അപൂർവ അഗ്നിഹോത്രി ഇർഫാൻ ഖാൻ സഹ അശുതോഷ് റാണ സഹായ രംഗനശില്പിനെ വിധിട്ട് മിച്ചിട്ടുപാട്ടേറ്റ രംഗനേക്കുണ നദീം ശ്രവൻ സംഗീത അധ്യക്ഷനെ കല തവത്ത സുന്ദര ചിട്ടുപാട്ടിയാക്കു വിധിട്ട് തമൈ കസൂർ ചിട്ടുപാട്ടിയ വിട്ടഹന്തുന ഗാനം പുലുവൻകമ ലാബിൻ ചിട്ടുപാട്ടേറ്റ ഗീത രചനാ കലയെ സമീർ നദീം ശ്രവൻ ഗേ സംഗീതയേറ്റ കുമാർ സാനു കസൂർ ചിട്ടുപാട്ടിയേറ്റ ഗീത ഗായനാ കലയെ കൊയ്ത്തു സാത്തി ചാഹി